ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഓക്കെ. ആ വെക്കം. മീസൈ

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
1: എല്ലാരും പറയുന്നുണ്ട്.
2: അതാ

0: എന്താ നിർത്തി കളഞ്ഞത്? ശോഭ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടൂ.
1: അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല.
0: ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു, ഇവിടെ ആരുമില്ലല്ലോ. പാടൂ, നല്ല ശബ്ദം.
1: അയ്യോ, ഞാൻ
0: സാളെ പാടൂ പ്ലീസ്.
1: ഇല്ല, എനിക്ക് പാടാനറിയില്ല.
0: ഏയ്, കം ഓൺ പ്ലീസ്.

0: കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ സൗഖ്യം ആരോഗ്യ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹനാൻ ഫാത്തിമ. മഴക്കാലം നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധ കൊടുക്കേണ്ട കാലമാണ്. വൈറൽ ഇൻഫെക്ഷൻ, ഡെങ്കു, ലെപ്റ്റോസ്പിറോസിസ് തുടങ്ങിയ പല രോഗങ്ങളും ഈ സമയത്ത് കൂടുതലായി കാണപ്പെടാറുണ്ട്. ഇത്തരം രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്? എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ തഹസീൻ ബഷീർ. നിലവിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇന്റേണൽ മെഡിസിൻ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടർ തഹസീൻ ബഷീർ ഇന്ന് മഴക്കാല ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ പങ്കുവെക്കുന്നു. സോ വെൽക്കം ടു ദ പ്രോഗ്രാം ഡോക്ടർ. ഈ മഴക്കാലത്തൊക്കെ സാധാരണയായി കൂടുതൽ കാണുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്?
1: നല്ലൊരു ചോദ്യമാണ്. ഒരു മഴ പെയ്താൽ ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം ഇരട്ടിയാകും. ഇത് നമ്മൾ ഡോക്ടർമാർ കാണുന്ന ഒരു സ്ഥിരം പാറ്റേൺ ആണ്. ആകെ ഒരു നമ്മൾ കാണുന്ന കാറ്റഗറി ഒരു 5 വിഭാഗം തരം അസുഖങ്ങളാണ് നമ്മൾ പൊതുവെ കാണപ്പെടുന്നത്. ഫസ്റ്റത്തെ വിഭാഗം പറയുന്നത് കൊതുക് കാരണം പകർത്തുന്ന രോഗങ്ങളാണ്. അതൊന്നാമത് ഡെങ്കു, ചിക്കൻ ഗുനിയ, മലേറിയ. രണ്ടാമത്തേത് മലിനജലത്തിലൂടെ പകർന്ന ഈ ലെപ്റ്റോസ്പൈറോസിസ്, അതായത് എലിപ്പനി എന്ന് പറയുന്നു, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, കോളറ. മൂന്നാമത് വൈറൽ പനി, നമ്മൾ സാധാരണ കാണുന്ന ജലദോഷപ്പനി അഥവാ കോമൺ കോൾഡ് എന്ന് പറയും. ഫ്ലൂ, അത് ഇൻഫ്ലുവൻസ, പിന്നെ വൈറൽ ഫീവർ, ഉദാഹരണം ഇപ്പം നമ്മളെല്ലാം സ്ഥിരമായി കാണപ്പെടുന്ന കോവിഡ് വൈറസ്. നാലാമത് കാണുന്നത് ഇത് കാരണം നമ്മുടെ ഈ നനഞ്ഞ ചർമ്മത്തിലുണ്ടാവുന്ന ഈ വെള്ളം കാരണം നനഞ്ഞ ചർമ്മത്തിലൂടെ വൾണറബിൾ ആവുന്ന സ്കിൻ ഇൻഫെക്ഷൻസ്, അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് കാണാം. അഞ്ചാമത്തേത് നമ്മുടെ ഭക്ഷണ മലിനീകരണം വഴി കാണുന്ന

0: ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്ന് പറയും. അതായത് വയറിളക്കം, ഛർദി, തലവേദനയായിട്ട് കാണുന്ന ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്നുള്ള രോഗം, ഇവയൊക്കെയാണ് നമുക്ക് ബേസിക്കലി നമ്മൾ കാണുന്ന രോഗങ്ങൾ.
1: അപ്പൊ ഈ മഴക്കാലത്ത് ഈ രോഗങ്ങളുടെ എണ്ണം പെട്ടെന്ന് കൂടാനുള്ള പ്രധാന കാരണം എന്താണ്?
0: സോ മഴ വെറും ഒരു വെള്ളം മാത്രമല്ല കൊണ്ടുവരുന്നത് ഭൂമിയിൽ, അതൊരു പെർഫെക്റ്റ് സ്റ്റോമാണ് ക്രിയേറ്റ് ചെയ്യണത്. അതായത് നമ്മുടെ ഈ അണുബാധകൾക്ക് ഉണ്ടാക്കുന്ന, അവർക്ക് വളരാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൂടിയാണ് നമുക്ക് കൊണ്ടുവരുന്നത്. മൂന്ന് കാര്യങ്ങളാണ് ഒരേ സമയം സംഭവിക്കുന്നത്. ഒന്നാമത്തേത്, വെള്ളം കെട്ടിൽ കൊതുക് മുട്ടയിടുന്നു. ഒരു കൊതുക് മുട്ടയിട്ടാൽ അത് വെറും ഒരു 7 to 10 ദിവസം കൊണ്ട് വലിയൊരു പോപ്പുലേഷനായിട്ട് മാറും. രണ്ടാമത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഓടകളും കിണറുകളും ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ നമ്മുടെ കുടിവെള്ളം അതെന്ത് ചെയ്യും, കലർത്താൻ ചാൻസ് കൂടുതലാണ്. മൂന്നാമത് നമ്മുടെ പുഴുക്ക്, അതായത് ഹ്യൂമിഡിറ്റി, അത് കൂടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇവയെല്ലാം ഫാസ്റ്റർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു എൻവയറമെൻ്റ് ആണ് ഉണ്ടാകുന്നതും അത് സംഭവിക്കുന്നതും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് മഴ ഒരു ആംപ്ലിഫയർ ആണ്, ഉള്ള ഓരോ ത്രെട്ടിനെയും അതെന്ത് ചെയ്യും, വലുതായി വലുതായി ആക്കുന്നു.
1: അപ്പൊ ഡോക്ടർ ഇപ്പൊ പറഞ്ഞ പോലെ മഴ പെയ്താൽ എല്ലാവിടെയും വെള്ളക്കെട്ട് തന്നെയാണല്ലോ. ഈ സമയത്ത് മലിനമായ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ അത് ഏതൊക്കെയാണ്? ജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: സോ ഒരു ഗ്ലാസ് നമ്മൾ കലങ്ങിയ വെള്ളം അത് എടുക്കുക. ആ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ എന്ത് ചെയ്യും, നമ്മൾ ഐസൊലേറ്റ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊരു വെറും എക്സാജറേഷൻ അല്ല, ഇതാണ് ആക്ച്വലി നമ്മളെല്ലാം കാണപ്പെടുന്നത്. ഈ വന്ന രോഗങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, കോളറ, ലെപ്റ്റോസ്പൈറോസിസ്, അമീബിക് ഡിസെൻട്രി എന്ന് പറയും. ഇവയെല്ലാം നമ്മൾ ഈ മലിനജലത്തിലൂടെ കിട്ടുന്ന അസുഖങ്ങളാണ്. അപ്പം നമുക്ക് 5 കാര്യങ്ങൾ ഞാൻ പറയണ പോലെ ചെയ്താൽ നമുക്ക് ഈ അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ഫസ്റ്റ് 1, നമുക്ക് കുടിക്കുന്ന വെള്ളം എപ്പോഴും ബോയിൽ ചെയ്യുക, തിളപ്പിക്കുക, അല്ലെങ്കിൽ ഫിൽട്ടർ ഉണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്യുക. ഇനി കിണർ വെള്ളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരെ ക്ലോറിനേഷന് ഉറപ്പുവരുത്താം. 3, പുറത്തു നിന്ന് വന്നാൽ കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, ഒരു 20 seconds, അത്രേ സമയം എടുക്കുള്ളൂ. ഒരു വെള്ളക്കെട്ടിൽ നമ്മൾ നടക്കേണ്ട അവസ്ഥ വന്നാൽ നമ്മൾ കാല് നന്നായിട്ട് കഴുകണം. പിന്നെ നമുക്ക് ടാങ്ക്, ചില വീടുകളിലെ ടാങ്കുകൾ ഓവർ ഹെഡ് ആയിരിക്കും, ഏറ്റവും മേലെ ടെറസിന് മേലെ ആയിരിക്കും, അത് എല്ലാ മാസവും ശുദ്ധീകരിക്കണം.
1: ഈ ഡെങ്കു, ചിക്കൻഗുനിയ പോലുള്ള കൊതുക് മൂലം പകരുന്ന രോഗങ്ങൾ മഴക്കാലത്ത് കൂടുതലായി കാണാറുണ്ടല്ലോ. അപ്പൊ ഈ രോഗം പടരുന്നത് തടയാൻ വീട്ടിലും പരിസരത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും?
0: നല്ലൊരു ചോദ്യമാണ്. നമ്മൾ കാണപ്പെടുന്ന നമ്മളൊരു നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന പോലെ ഒരു ഡ്രം, ഒരു നമ്മുടെ കാലിൻ്റെ ഒരു ആ ഒരു ലെവലുള്ള ഒരു ചെറിയൊരു ഡ്രം, ആ ഒരു ഡ്രമ്മിൽ അത്യാവശ്യം വെള്ളം കെട്ടി നിന്നെങ്കിൽ ഒരു 7 ദിവസം കൊണ്ട് 1000 കൊതുകോളം അവിടെ ഉണ്ടാവും. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടേക്ക് എവേ, ഒരു ആക്ഷൻ ലിസ്റ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വെച്ചാൽ, 1, നമ്മൾ വീട്ടിൽ ഒരിടത്തും വെള്ളം കെട്ടി നിൽക്കരുത്. ഏതൊക്കെ സ്പോട്ടാണ് വെച്ചാൽ, പൊതുവേ കാണപ്പെടുന്ന സ്പോട്ടുകൾ നമ്മൾ കൂളർ, പിന്നെ നമ്മുടെ ചെടിച്ചട്ടികൾ, ടയർ ഉണ്ടെങ്കിൽ ആ ടയറിൻ്റെ ഉള്ളിൽ, പിന്നെ ഫ്രിഡ്ജിൻ്റെ ട്രൈ, പിന്നെ എയ്ഡിസ് മോസ്കിറ്റോ എന്നാണ് പൊതുവെ ഈ ഡെങ്കു പകർത്തുന്ന കൊതുകിൻ്റെ പേര്. അത് പൊതുവെ നമ്മുടെ സൂര്യ ഉദിക്കണ അവിടെയും സൂര്യ അസ്തമിക്കണ സമയത്തായിരിക്കും അതിൻ്റെ പീക്ക് ആയിട്ടുള്ള സമയം. അപ്പം ആ സമയങ്ങളിൽ എപ്പോഴും ഒന്ന് ജാഗ്രത പാലിക്കുക. നമുക്ക് ഫുൾ സ്ലീവ് ഇടാൻ പറ്റുമെങ്കിൽ ഫുൾ സ്ലീവ് ആയിട്ടുള്ള വസ്ത്രം ഇടാൻ പറ്റും, അത് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ മോസ്കിറ്റോ റെപ്പലൻ്റ് പറഞ്ഞിട്ടുള്ള ക്രീം, സ്പ്രേ ഒക്കെ ഉണ്ടാവും, അത് ഉപയോഗിക്കുക. പിന്നെ കിടങ്ങ്, ഓട, ഇവരെല്ലാം മാക്സിമം അത് കവർ ചെയ്യുക, അത് ഓപ്പണാക്കി വെക്കരുത്. നമ്മൾ കമ്മ്യൂണിറ്റി ലെവൽ സോഴ്സ് റിഡക്ഷൻ എന്ന് പറയും, അതായത് നമ്മളെ ഗവൺമെന്റ് സ്പ്രേ ചെയ്യും. ഈ ഒരു പീക്ക് സീസൺ ആ സമയത്ത് ഈ ഡെങ്കു ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മളവിടെ സ്പ്രേ ചെയ്യും. അപ്പോൾ ആ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബ്രീഡിങ് ഏരിയക്കൊന്നും കുറയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ നമ്മൾ ഡെങ്കു കൺട്രോൾ ചെയ്യുന്ന സ്പ്രേ ഗവൺമെന്റ് ചെയ്യണമെന്ന് പിടിവാശി പിടിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് ബ്രീഡിങ് സോഴ്സ്, അത് ഈ കൊതുക് വരുന്ന മെയിൻ സോഴ്സ് നമ്മളാണ് അവോയ്ഡ് ചെയ്യേണ്ടത്.
1: നമ്മുടെ കേരളത്തിൽ മഴക്കാലത്ത് ഡെങ്കുക്കൊപ്പം തന്നെ എലിപ്പനിയും വളരെയധികം ആശങ്കയാകാറുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: നമ്മളൊരു ഡ്രെയിനേജ് കൂടെ അല്ലെങ്കിൽ ഒരു ഓടയിലൂടെ നമ്മൾ നടക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഒരു 5 minutes നടന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു, അഥവാ നമ്മൾ അറിയാണ്ട് നമ്മുടെ കാലൊരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ, ആ ചെറിയൊരു സ്പോട്ടിൽ മതി എന്ത് ചെയ്യാൻ, നമ്മുടെ എലിപ്പനി പകരാൻ, അതായത് ലെപ്റ്റോസ്പൈറോസിസ് പകരാൻ. അപ്പോൾ ലെപ്റ്റോസ്പൈറോസിസിന്റെ ബാക്ടീരിയ, ആ അണുബാധ വരുന്നത് നമ്മുടെ എലിയുടെ മൂത്രത്തിലൂടെയാണ്. അപ്പോൾ വെള്ളക്കെട്ടിൽ ഇതെന്ത് ചെയ്യും, പൊതുവെ മിക്സ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇത് നമുക്ക് കണ്ണിലൂടെ, തൊലി, എലി വായിലൂടെ വരാൻ ചാൻസ് കൂടുതൽ, ഇതിനാണ് നമ്മൾ പടരാൻ ചാൻസ്. അപ്പോൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വെച്ചാൽ, വളരെ ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ഫീവർ, അതായത് ഭയങ്കര ശക്തമായിട്ടുള്ള പനി. നമ്മൾ തെർമോമീറ്റർ വീട്ടിലുണ്ട് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഒരു 39 to 40 degrees Celsius ഭയങ്കര ശക്തമായിട്ടുള്ള പനി. അതിൻ്റെ കൂടെ

നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു ലക്ഷണമാണ് നമുക്ക് ഭയങ്കര മസിൽ പെയിൻ ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ വണ്ണക്കാലുകൾ കാഫ് മസിൽസ് ഉണ്ടാവും. ഇതൊരു ടിപ്പിക്കൽ സൈനാണ്. പിന്നെ നമുക്ക് തലവേദന, കണ്ണൊക്കെ ഭയങ്കര ചുവന്ന കളർ പോലെ ആവുക, പിന്നെ ഛർദ്ദിക്കാൻ വരിക, ഛർദി. പിന്നെ ഈ അസുഖം കുറച്ച് സിവിയർ ആയി കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചത്തോളം അത് പെർസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് നമുക്ക് മഞ്ഞപ്പിത്തം വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മഞ്ഞപ്പിത്തം കൂടി ഇതിലൊരു ലക്ഷണമാണ്.

0: അതായത് മൂത്രമില്ലായ്മ, അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ അത് രക്ത കളർ പോലെ വളരെ ഡാർക്കായിട്ട് പോണ പോലെ കാണുന്ന ലക്ഷണങ്ങൾ. അപ്പൊ ഇവയെല്ലാം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും വൈകിക്കരുത്, ഗൂഗിൾ സെർച്ച് ചെയ്യരുത്, മാക്സിമം ഡോക്ടറെ കാണാൻ നോക്കുക.
1: അപ്പൊ ഡോക്ടർ, നമ്മുടെ പനി, തലവേദന, അതേപോലെ തന്നെ ശരീരവേദന പോലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ സാധാരണ വൈറൽ ഫീവർ ആണോ അതോ ഡെങ്കു പോലുള്ള ഗുരുതര രോഗമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം?
0: വളരെ സിമ്പിളാണ്, ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറയുന്ന ഒരു 6 ലക്ഷണങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ഏതൊരു പനി വരുമ്പോഴും അത് 3 ദിവസത്തെക്കാട്ടി കൂടുതൽ സെറ്റിൽ ആവുന്നുണ്ടെന്ന് നോക്കുക. അത് സെറ്റിൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, പാരസെറ്റമോൾ എടുക്കുന്നവരാണെങ്കിൽ അത് പാരസെറ്റമോൾ കഴിച്ചിട്ട് പോലും സെറ്റിൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വേഗിക്കാൻ നിൽക്കരുത്. അത് 3 ദിവസത്തെ കൂടുതലാണെങ്കിൽ ഡോക്ടറെ കാണിക്കുക. രണ്ടാമത്, നമ്മുടെ കണ്ണിൻ്റെ പിൻവശം വരുന്ന നമുക്ക് ശക്തമായിട്ടുള്ളൊരു വേദന വരും. നമ്മുടെ കണ്ണിൻ്റെ ബാക്കിൽ നമ്മൾ കൈകൊണ്ട് ഒരാൾ അമർത്തുന്ന പോലെ ഒരു വേദന, റെട്രോ ഓർബൈറ്റൽ പെയിൻ എന്ന് പറയാം, അതുണ്ടെങ്കിൽ. മൂന്നാമത്, നമ്മുടെ സ്കിന്നിൽ റാഷസ് ഉണ്ടാവും. റാഷസ് പറഞ്ഞാൽ നമ്മുടെ ചർമ്മങ്ങളിൽ ഈ കുത്തു കുത്തു പോലെ കാണുന്ന ഓരോരോ റെഡ് സ്പോട്സ് ഉണ്ടാവും. അത് നമ്മുടെ നെഞ്ച് ഭാഗത്തും നമ്മുടെ കൈകളിലും ഒക്കെ കാണാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നത് ബ്ലീഡിങ്. ബ്ലീഡിങ് പറയുന്നത് നമ്മൾ ഈ പല്ലിൻ്റെ ആ ഒരു ഭാഗങ്ങളിൽ ഗംസിനവിടെ ബ്ലീഡിങ് വരിക, മൂക്കിലൂടെ, അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ അത് ചുവപ്പ് കളറാവുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സ്കിന്നിൽ റെഡ് റെഡ് ആയിട്ടുള്ള സ്പോട്സ് കാണുക. പിന്നെ നമ്മളതൊരു റുട്ടീനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയും. ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നമ്മൾ ക്ലോട്ടിങ് ചെയ്യുന്ന സംഭവമാണ്. ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ സിവിയർ ആയിട്ടുള്ള കേസിലാണ് നമുക്ക് ഭയങ്കര ഛർദിയും വയറുവേദന ഉണ്ടാവും. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്തൊരു കാരണം പനി വന്നാൽ പാരസെറ്റമോൾ മാത്രം എടുക്കാൻ പാടുള്ളൂ. അതും മാക്സിമം നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അത് പ്രിസ്ക്രൈബ് ചെയ്യാം. ബിക്കോസ് ഇത് ഈ ഒരു രോഗം നമുക്ക് ലിവറിനെ ബാധിക്കാം, കിഡ്നിനെ ബാധിക്കാം. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു പനി വന്നാൽ നിങ്ങൾ പാരസെറ്റമോൾ മാത്രം എടുത്താൽ മതി. ചില ആൾക്കാർ ഐബുപ്രോഫിൻ അല്ലെങ്കിൽ ആസ്പിരിൻ ഒക്കെ യൂഷ്വലി നമ്മൾ കഴിക്കുന്നത് കാണാറുണ്ട്. അത് ഈ ഡെങ്കു സസ്പെക്ട് ചെയ്യുന്ന കേസിൽ അത് എന്ത് ചെയ്യും, ഈ ബ്ലീഡിങ് കാര്യങ്ങൾ വേഴ്സാക്കും. അപ്പം അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: അപ്പോൾ പനി വന്നാൽ ഉടനെ തന്നെ ആന്റിബയോട്ടിക്സ് കഴിക്കണം, ഈ ഒരു പ്രവണത ശരിയാണോ?
0: വളരെ നല്ലൊരു ചോദ്യമാണ്. ആന്റിബയോട്ടിക് നമ്മൾ മനസ്സിലാക്കുക, അതൊരു മാജിക് ഇറേസർ അല്ല. അവർ ആന്റിബയോട്ടിക് എടുത്തു രോഗം മാറുന്നു, അല്ലെങ്കിൽ രോഗത്തിന്റെ ആകൃതി കുറയുന്നു എന്ന് പ്രതീക്ഷിച്ച ആൾക്കാർ ഫാർമസി പോയിട്ട് ഏതൊരു ബേസിക്കായി കാണുന്ന മെഡിസിൻസ് പൊതുവെ കഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഒരു തെറ്റായ ഒരു ആന്റിബയോട്ടിക് കഴിക്കുന്നത് അത് ആന്റിബയോട്ടിക് കഴിക്കണേക്കാൾ ഭക്ഷണമാകും. പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ഡെങ്കു പനി, ഞാൻ പറഞ്ഞ ഈ ഡെങ്കു പനി, വൈറൽ പനി അല്ല, അതായത് ഡെങ്കു പനി, ചിക്കൻ ഗുനിയ, നമ്മുടെ സാധാരണ ജലദോഷപ്പനി, ഫ്ലൂ, ഇൻഫ്ലുവൻസ പറയുന്ന ഈ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് അവരൊക്കെ. ഈ വൈറൽ ഇൻഫെക്ഷൻസ് നമ്മൾ ഒരിക്കലും ആന്റിബയോട്ടിക് കൊടുത്തിട്ട് കാര്യമല്ല. ബിക്കോസ് ആന്റിബയോട്ടിക് കൊല്ലുന്നത് ബാക്ടീരിയ എന്നുള്ള അണുക്കളാണ്, വൈറസിനെ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഡോക്ടർ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രം അത് ടൈഫോയിഡ് ആണോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എലിപ്പനിയാണോ, അല്ലെങ്കിൽ ഈ വൈറൽ പനി കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, ആ ഒരു പനിയാണോ നോക്കിയിട്ട് മാത്രമേ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ആന്റിബയോട്ടിക് കഴിക്കാൻ പാടുള്ളൂ. സെൽഫ് മെഡിക്കേഷൻ ഒരിക്കലും, നമ്മൾ ഫാർമസി പോയി കഴിക്കുന്ന, വാങ്ങിച്ച് കഴിക്കുന്ന ആന്റിബയോട്ടിക്സ് യാതൊരു കാരണവശാലും കഴിക്കരുത്. ഇത് നല്ലൊരു പ്രാക്ടീസ് അല്ല. പറയാൻ കാരണം, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പം ഇന്ത്യയിൽ വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ലെവലിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് എന്താ സംഭവം വെച്ചാൽ, നമ്മൾ അനാവശ്യമായിട്ടുള്ള ആന്റിബയോട്ടിക്സ് കഴിച്ച് കഴിച്ച് നമുക്ക് പൊതുവേ കാണപ്പെടുന്ന അണുക്കൾ ഈ ആന്റിബയോട്ടിക്സിനെ റെസിസ്റ്റൻസ് വരാൻ തുടങ്ങി. അപ്പം നമുക്ക് ഒരു ചെറിയ ആന്റിബയോട്ടിക് കൊടുത്തിട്ട് വലിയ ആന്റിബയോട്ടിക്സ് വരെ കൊടുത്തിട്ട് ഇപ്പോൾ എഫക്റ്റ് വരുന്നത് കാണാറില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, സെൽഫ് മെഡിക്കേഷൻ, സ്വന്തമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആന്റിബയോട്ടിക് മേജർ കോൺട്രിബ്യൂട്ടർ ആണ്, അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക.
1: ഈ രോഗസാധ്യതകൾ കുട്ടികൾക്കും അതേപോലെ തന്നെ വയസ്സായ ആളുകൾക്കുമാണ് കൂടുതലായി അപകട സാധ്യത നേരിടുന്നത്. ഇവർക്കായിട്ടുള്ള പ്രത്യേക മുൻകരുതൽ എന്തൊക്കെ എടുക്കാൻ പറ്റും?
0: നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് നമ്മൾ കുട്ടികളെയും മുതിർന്നായിട്ടുള്ള വാർദ്ധക്യമായിട്ടുള്ള ലെവലിലെ ആൾക്കാരെയും നമ്മൾ അഡൾട്ട്സിനെ പോലെയാണ് നമുക്ക് ഈ പനികൾ നമ്മളെല്ലാം സെയിം ആയിട്ട് കാണുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു 70 വയസ്സുകാരൻ്റെ 38°C ഉള്ള പനി, സാധാരണ നമുക്ക് തരുന്ന ഒരു പനി, ഒരു 30 വയസ്സുകാരനെക്കാളി 10 ഇരട്ടി മടങ്ങ് സീരിയസ് ആവും. അപ്പോൾ ഏറ്റവും പ്രായമുള്ള ആൾക്കാരിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, ഫീവർ എറ്റിപ്പിക്കൽ എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ കാണുന്ന പോലെ അതിൻ്റെ ശരീരം ചൂട്, ക്ഷീണം അങ്ങനെയൊന്നല്ല. അവർക്ക് കാണുന്നത് ഈ പനിയേക്കാൾ, ശരീരത്തിൽ ചൂടിനേക്കാൾ കാണുന്നത് ഒരു കൺഫ്യൂഷൻ, പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റം വരുത്തുക, ഒരു കൺഫ്യൂഷൻ, നമ്മൾ പറയണ പോലെ നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല, പിന്നെ പൊതുവേ ഉള്ളൊരു ശരീരത്തിലെ മാരകമായിട്ടുള്ള ക്ഷീണം വരാം. കാരണം വെച്ചാൽ അവർക്ക് ഈ ഒരു ചെറിയൊരു പനി മതി അവരുടെ ശരീരത്തിലുള്ള വെള്ളം ഭയങ്കര പെട്ടെന്ന് കുറയാൻ, ഡീഹൈഡ്രേഷൻ വരും. അപ്പം ഇത് കാരണം വരുന്ന കൺഫ്യൂഷൻസ് ആണ്. അത് BP ഡ്രോപ്പ് ആവും, കിഡ്നി ഫെയിലിയർ വരെ റിസ്ക് ഉണ്ട്. പിന്നെ ഈ ആൾ

0: ആൾക്കാർക്ക് പൊതുവെ ഈ ഷുഗർ, പ്രഷർ, ഹാർട്ടിന് കണ്ടീഷൻസുള്ള ആൾക്കാരായിരിക്കാം പൊതുവെ. ഇങ്ങനത്തെയുള്ള ആൾക്കാർക്ക് ഈ പനി വരുമ്പോൾ കുറച്ചുകൂടി ഹയർ റിസ്ക് ആയിരിക്കും. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കുറച്ചുകൂടി ആംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും, കുറച്ചുകൂടി രണ്ടിരട്ടി രീതിയിലായിരിക്കും ഇതിൻ്റെ ആകൃതിയിൽ ലക്ഷണങ്ങൾ വന്നു തുടങ്ങുക. അതേപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇവർ എടുക്കുന്ന ചില മെഡിസിൻസ് എന്ത് ചെയ്യും, പ്രത്യേകിച്ച് നമുക്ക് ബി പിക്കുള്ള ഡയോറിറ്റിക്സ് എന്ന് പറയും, നീര് കുറയാനുള്ള മെഡിസിൻസും ഈ പനി വരുന്ന സമയത്ത് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, ഈ ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് വേഴ്സ് ആവും. ഇനി കുട്ടികളിൽ കാണുന്ന ലക്ഷണങ്ങൾ, അവർക്ക് പനി പെട്ടെന്നതിന് നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ വിചാരിച്ചാൽ മതി, രണ്ട് രണ്ട് എക്സ്ട്രീമാണ്. അപ്പോൾ കുട്ടികളുടെ കേസിൽ പനി ഭയങ്കര ഹൈ ആയിരിക്കും, അവർക്ക് ഭയങ്കര ഹൈ ആയിട്ടുള്ള ഹൈ ഡിഗ്രി നല്ല ശക്തമായിട്ടുള്ള ചൂടുള്ള പനി പോയിട്ട് അപസ്മാരം വരെ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത് കാണുന്നത് നമ്മൾ അവരെ ശ്രദ്ധിക്കുക, അവർ കുട്ടികൾക്ക് പനി വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ വെള്ളം കുറവാണ് നോക്കുക. അത് ഈ സിമ്പിളായിട്ടുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ അവരുടെ നാവ് നോക്കുക, നാവ് ഭയങ്കര ഡ്രൈ ആണ് നോക്കുക. പിന്നെ വളരെ ചെറിയ കുട്ടികൾക്ക് വളരെ കുറച്ച് കണ്ണുനീരേ വരുന്നുള്ളൂ. പിന്നെ മൂത്രം അധികം ഒഴിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണങ്ങളാണ്. എന്തിനു വന്നാലും നമ്മൾ ORS കൊടുക്കുക. പൊതുവെ ഇങ്ങനത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ നേരെ ഛർദിലോ വയറ്റിൽ നോക്ക് വരും. അപ്പോൾ നിർബന്ധമായിട്ടും ORS കൊടുക്കണം. ORS പറയണത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത പാക്കറ്റിലുള്ള ORS ആയിരിക്കും. പല തട്ടിപ്പ് രീതിയിലും ORSകൾ വരുന്നുണ്ട്. അത് കാര്യമായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് വേണം വാങ്ങാൻ. പിന്നെ അതേപോലെ കുട്ടികൾക്ക് നമ്മൾ ഈ മുതിർന്നവർക്ക് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പാരസെറ്റമോൾ പോലും നമ്മൾ അതിൻ്റെ ഒരു റാൻഡമായിട്ട് ഗസ് ചെയ്തിട്ട് കൊടുക്കരുത്.
1: ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മഴക്കാല രോഗങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ?
0: അപ്പോ നമ്മൾ ഒരു ഡോക്ടറായി ഞാൻ ഈ വാർഡിൽ കാണുന്നത് പണ്ട് കാണുന്ന ഡെങ്കി കേസിന്റെ പോലെയുള്ള രീതിയിലുള്ള പാറ്റേൺ അല്ല, ഇപ്പൊ ആകെ മൊത്തം മാറിയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഈ രണ്ട് നമ്പേഴ്സും അതിന്റെ ജിയോഗ്രഫിയും എൻ്റയർലി മാറിയിട്ടുണ്ട്. അപ്പോൾ ഡെങ്കി നേരത്തെ പറയുന്നത് നമ്മളെ ഒരു അർബൻ ഏരിയസിലാണ് കൂടുതൽ കാണാം, ഇപ്പോൾ റൂറൽ ഏരിയസിൽ പോലും ഇപ്പോൾ കാണാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ ലെപ്റ്റോസ്പൈറോസിസ് പറയണ എലിപ്പനി, അത് ഫ്ലഡ് സീസണിലാണ് ഏറ്റവും കൂടുതൽ സ്പൈക്ക് ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച പോലെ നമ്മൾ വെള്ളക്കെട്ടിലൂടെ നടക്കുമ്പോൾ നമുക്ക് നമ്മൾ ഈ തൊലിയിലൂടെ, സ്ക്രാച്ചായ തൊലിയിലൂടെയാണ് ഈ ലെപ്റ്റോസ്പൈറോസ് അഥവാ എലിപ്പനീൻ്റെ അണുക്കളും പെട്ടെന്ന് കയറുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ സിവിയർ ഡെങ്കി ഹെമറേജിക് ഫീവർ എന്നൊക്കെ പറയും. അപ്പോൾ ഡെങ്കി വഷളായിട്ട് നമ്മൾ ഫുൾ ബ്ലീഡിങ് ആയിട്ട് ഇതേപോലെ വരുന്നതും ഈ കേസസ് നമ്മൾ മെഡിക്കൽ ICU കൂടുതൽ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല, ഒരു ഒന്നോ രണ്ടോ ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല ആൾക്കാർ ഹോസ്പിറ്റലിൽ വരുന്നത്. അവർ ചിലപ്പോൾ ഈ അസുഖം വന്നതിൻ്റെ ഫസ്റ്റ് ഡേ അടക്കം നേരെ ICU വരെ പോകുന്ന ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്.
1: ഒരു കുടുംബത്തിൽ മഴക്കാല രോഗങ്ങൾ തടയാൻ ദിവസേന ചെയ്യേണ്ടിയിരുന്ന ലളിതമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: 5 മിനിറ്റിൽ ഒരു ഫാമിലി ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഹോസ്പിറ്റൽ വിസിറ്റുകൾ നമുക്ക് ഒഴിവാക്കാം. സോ ഒരു ചെക്ക് ലിസ്റ്റ്, നമ്മൾ രാവിലെ എണീക്കുകയാണെങ്കിൽ നമ്മൾ വീടിൻ്റെ ചുറ്റും നമുക്ക് ചുറ്റുപാടുള്ള വെള്ളക്കെട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കുക, ആ വെള്ളക്കെട്ടുകളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം അത് ഒഴിവാക്കി കളയുക. രണ്ടാമത് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം നല്ലോണം തിളപ്പിച്ച് ആ തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കാൻ പറ്റും. പിന്നെ ഹാൻഡ് വാഷ്, നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴും അതിന് വരുമ്പോഴും അതിന് ശേഷം പിന്നെ അതുപോലെ പുറത്തു പോയി വന്നതിനാലൊക്കെ ഹാൻഡ് വാഷിങ് എപ്പോഴും ഒരു ശീലമാക്കാൻ നോക്കുക. പിന്നെ വൈകുന്നേരങ്ങളിൽ ഇപ്പം എന്ത് ചെയ്യുക, നമ്മൾ ജനലുകളൊക്കെ എന്തെങ്കിലും ക്ലോസ് ചെയ്യുക. മോസ്കിറ്റോ റെപ്പലൻ്റ് ഞാൻ പറഞ്ഞില്ലേ, കൊതുകിനെ റെപ്പലൻ്റ് നമുക്ക് ഓയിൻമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പുരട്ടാവുന്നതാണ്. രാത്രി നമ്മൾ കിടക്കുമ്പോൾ നമുക്കൊരു മോസ്കിറ്റോ നെറ്റ് സംഭവമുണ്ട്. നമുക്ക് ആമസോണിലൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള വില പൈസയേ ഉള്ളവർ, അതൊരു ബെഡ് മൊത്തം കവർ ചെയ്യണ പോലെ ഒരു മോസ്കിറ്റോ നെറ്റ് പോലെ സംഭവമുണ്ട്. ആ മോസ്കിറ്റോ നെറ്റ് ഇട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ വലിയ കൊതുകൾ കാരണമുള്ള അസുഖങ്ങൾ കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ എല്ലാ ആഴ്ചയിലും ജസ്റ്റ് ഒന്ന് നമ്മൾ നിങ്ങൾക്ക് ടാങ്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക, അതെന്തെങ്കിലും കലർന്നിട്ടുണ്ടോ, എന്തെങ്കിലും അതിൽ ഭയങ്കര പൂറാണോ അനഹൈജ് ചെയ്യണോ നോക്കുക. അതുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുക. പിന്നെ പനി 2 ദിവസത്തെക്കാട്ടി കൂടുതലുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ഇതൊരു ഒരു ശീലമാക്കി കഴിഞ്ഞാൽ, ഫാമിലി ആയിട്ട് മൊത്തം ഒരു ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് അനാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ വിസിറ്റ് ഒഴിവാക്കാം.
1: മഴക്കാലത്ത് ചിലർക്ക് ക്ഷീണം, അലസത, മൂഡ് സ്വിങ്സ് എന്നിവ അനുഭവപ്പെടാറുണ്ട്. ഇതിന് ആരോഗ്യപരമായ വല്ല കാരണങ്ങളുണ്ടോ?
0: ഇതിനൊരു മടി എന്നുള്ളതിൽ നമ്മൾ ടാഗ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊരു നോർമൽ ബയോളജിയാണ്. പറയാൻ കാരണം, ഇത് ആക്ച്വലി ഒരു 3-4 മെക്കാനിസം ഉണ്ട് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത്, നമുക്ക് ഈ മഴക്കാലം വരുമ്പോൾ നമ്മളെ സൂര്യരശ്മി കിട്ടാനുള്ള ചാൻസസ് വളരെ വളരെ കുറഞ്ഞു. അപ്പോൾ അതിൽ നമ്മളെ വിറ്റാമിൻ ഡി എന്നുള്ളൊരു ഹോർമോൺ ഉണ്ട്, ആ വിറ്റാമിൻ കുറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മൂഡിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അത് കാരണം ഈ ഒരു സൂര്യരശ്മി കാരണമുള്ള ഒരു ഹോർമോൺ, ഒരു വേറൊരു ഹോർമോണ് കൂടി നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യും, സെറട്ടോണിൻ എന്ന് പറഞ്ഞിട്ട്. അതൊരു നമുക്ക് നല്ലൊരു ഹോർമോണാണ്, ആ ഹോർമോൺ കൂടി കിട്ടാണ്ടാവും. അപ്പോൾ ഈ ഒരു മഴക്കാലങ്ങളിൽ വിറ്റാമിൻ ഡി കുറയുന്നു, ഈ സെറട്ടോണിൻ എന്ന് പറഞ്ഞ സംഭവം കുറയുന്നു, പിന്നെ ഇത് കാരണം നമ്മുടെ ചുറ്റുപാടുള്ള ബാരോമെട്രിക് പ്രഷർ എന്ന് പറയും, ആ പ്രഷർ ചെറുങ്ങനെ കുറയുമ്പോൾ ചില ആൾക്കാർക്ക്

0: ജോയിനിലുള്ള പെയിനും പിന്നെ തലവേദനയൊക്കെ വരാറുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ രാവിലെ നമ്മൾ സൂര്യൻ കുറയുന്ന സ്ഥിതിക്ക് രാത്രിയുള്ള നമ്മൾ മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണും കുറയും. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരു വിഷമം പോലെ, ഒരു കാരണമില്ലാത്തൊരു വിഷമം, ഒരു വലിയൊരു ഹാപ്പിനെസ് തോന്നില്ല, ജനറലായിട്ടുള്ള ക്ഷീണം, തലവേദന, ഒരു സുഖമില്ലായ്മ, ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയും. ഇത് വളരെ ഒരു മൈൽഡ് ഫോമാണ്. അത് പൊതുവെ നമ്മൾ ഈ യു എസും യു കെയിലൊക്കെ കാണുന്ന പോലെ ഒരു വിന്റർ സീസണൊക്കെ ആകുമ്പോൾ ആ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത് നല്ല രീതിയിൽ കാണാറുണ്ട്. നമ്മുടെ നാട്ടിലത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാറില്ല, പക്ഷെ അത് സ്ട്രോങ് ആയിട്ട് നമ്മളത് ആ രാജ്യങ്ങളിൽ കാണാറുണ്ട്. പക്ഷെ ഇതിന് നമുക്ക് വഴിയില്ലായെന്നില്ല, നമുക്ക് ഇതിനെ കൗണ്ടർ ചെയ്യാം. എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഉള്ളിൽ നിന്ന് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് പറയുമ്പോൾ മാരകമായിട്ടുള്ള എക്സസൈസ് വേണമെന്നൊന്നുമില്ല, നമുക്ക് നടക്കാം, ഉള്ളിൽ നിന്ന് തന്നെ നടക്കാം. ജസ്റ്റ് യോഗ പോലാണെങ്കിൽ യോഗ ചെയ്യാം, ജസ്റ്റ് നമ്മുടെ ബോഡിനെ ഒന്ന് ഹീറ്റ് ആക്കിയാൽ മതി. രണ്ടാമത് ഈ ഒരു സമയങ്ങളിൽ എന്തായാലും വൈറ്റമിൻ ഡി നമ്മൾ ചെക്ക് ചെയ്തിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുക, അതിനുള്ള ഗുളിക എടുക്കുക ഡോക്ടറെ കാണിച്ചിട്ട്. പിന്നെ നമ്മൾ ഉള്ളിലുള്ള ലൈറ്റ് അത്യാവശ്യം നല്ല സ്ട്രോങ് ലൈറ്റ് ഇടുക, വാം ലൈറ്റ് ഇട്ടാൽ മതി കുറച്ച് സ്ട്രോങ് ആയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സോഷ്യൽ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട്, സോ ദാറ്റ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് നമുക്ക് ആ ഒരു വിഷമം വെറുതെ ഉണ്ടായി പോലും നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാതിരിക്കില്ല. ഈ നാല് കാര്യങ്ങളാണ് വലിയ ചിലവില്ലാത്ത സംഭവങ്ങളാണ്, പക്ഷെ നമുക്ക് ഈസിലി നമുക്കിത് കോമ്പാക്ട് ചെയ്യാൻ പറ്റും.
1: അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ മഴക്കാലത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു കാര്യം അതെന്താണ്?
0: ഒരു ഡോക്ടറായി ഞാൻ ഒരൊറ്റ ആൻസർ ഞാൻ തരുള്ളൂ, ഹൈഡ്രേഷൻ. നമ്മൾ നേരാവണ്ണം വെള്ളം കുടിക്കാറില്ല. ജനങ്ങൾ മഴ കാണും, നല്ല തണുപ്പുള്ള പോലെ തോന്നും, അതിന് ദാഹമില്ലല്ലോ, വെള്ളം കുടിക്കേണ്ട, അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. അത് തെറ്റാണ്. ബിക്കോസ് മഴക്കാലത്ത് ഞാൻ പറഞ്ഞ പോലെ മഴക്കാലത്ത് വെറും മഴ മാത്രമല്ല വീണത്, നമ്മുടെ ചുറ്റുപാട് നമ്മൾ ആ പുഴുക്ക് കൂടുന്നു, പനി വരാനുള്ള ചാൻസ് കൂടുന്നു. അപ്പോൾ ആ പനിയിലൂടെ നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലാത്ത വെള്ളം ഒരു പനി വരാൻ ട്രിഗർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്നാണ് നമുക്ക് ഡീഹൈഡ്രേഷനിലോട്ട് പോകുന്നത്, നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ലായ്മ വരുന്നത്. അപ്പോൾ ഈ ഡീഹൈഡ്രേഷൻ കാരണം എന്ത് ചെയ്യും, നമ്മുടെ ഈ പനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം പെട്ടെന്ന് മാറാനുള്ള ചാൻസ് വീണ്ടും കുറഞ്ഞു. അത് കുറയുമ്പോൾ എന്ത് ചെയ്യും, അത് വീണ്ടും കിഡ്നിക്ക് സ്ട്രെസ് ആവും. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച പോലെ പറഞ്ഞത് ഒരു 2-3 ലിറ്റർ വെള്ളം നിങ്ങൾ ദാഹിച്ചാൽ ഇല്ലെങ്കിൽ നിങ്ങൾ കുടിക്കാൻ നോക്കുക. അപ്പോൾ വയറ്റിന്ന് പോക്കും അല്ലെങ്കിൽ ശർദിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ORS ആയിട്ട് കൊടുക്കുക. അപ്പോൾ അത് ORS പൊടിയായിട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നാരങ്ങ ഉപ്പിട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വെള്ളം കലക്കി കുടിക്കുക. അത് ടെമ്പററി ആയിട്ടുള്ള മെഷറാണ്. പക്ഷേ ഇത് ഈ ലക്ഷണങ്ങൾ വന്നതിനാൽ നിർബന്ധമായിട്ട് ഞാൻ വീണ്ടും പറയാണ്, എന്ത് ചെയ്യണം, ഡോക്ടറെ കാണിക്കുക. ഒന്നിനും വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്, എസ്പെഷ്യലി ഈ ഒരു സീസണിൽ നമ്മളിതൊന്നും വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്.
1: അപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ ഒരു എപ്പിസോഡിന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മഴക്കാലത്ത് ആരോഗ്യകരമായി തുടരാൻ ജനങ്ങളോട് ഡോക്ടർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന സന്ദേശം അതെന്താണ്?
0: നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മഴ ഒരു ശത്രുവല്ല, ഒരിക്കലില്ലായ്മയാണ് യഥാർത്ഥ ശത്രു. കേരളത്തിൽ മഴ ജീവന്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾ ഡോക്ടർമാർ ഈ സീസണിൽ ആശുപത്രികളിൽ കൂടുതൽ ബിസിയാവും. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഭൂരിഭാഗം കേസസ് ഞാൻ ബിലീവ് ചെയ്യണു നമുക്ക് തടയാൻ പറ്റുന്നതാണ്. അതെങ്ങനെയൊക്കെ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കുക, ഈ കൊതുവിനെ വളരാനുള്ള ചാൻസ് ഒഴിവാക്കുക, നമ്മൾ സ്വയം നമ്മൾ നന്നായിട്ട് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ പുറത്തു പോയി വന്നതിന് കൈയൊക്കെ സോപ്പിട്ട് വാഷ് ചെയ്യുക, ജാഗ്രത പാലിക്കുക. നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ലക്ഷണമാണ് തോന്നിയാൽ ഡിലേ ആക്കാണ്ട് മാക്സിമം ഡോക്ടറെ നേരത്തെ കാണിക്കുക. ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ മഴക്കാലത്ത് ഏതൊരു, ഞാൻ വിശ്വസിക്കുന്നു, ഏതൊരു മാരകമായിട്ടുള്ള അസുഖം ജനങ്ങൾക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഈ റേഡിയോയിലെ ഒരു മെസ്സേജ്, എനിക്ക് ഒരു മെസ്സേജ് ഒരാൾ കേട്ടുകൊണ്ട് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിച്ച ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ഒഴിവാക്കും. അത് തന്നെയാണ് ഇന്നത്തെ ഉദ്ദേശം.
1: അപ്പോൾ ഇത്രയും ഉപകാരപ്രദമായ കാര്യങ്ങൾ പങ്കുവച്ചതിന് ഡോക്ടർ തഹ്സീൻ ബഷീർ സാറിന് ഒരിക്കൽ കൂടി നന്ദി. മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചും രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വളരെ ഉപകാരപ്രദമായ വിവരങ്ങൾ ഇന്ന് അദ്ദേഹം നമ്മൾക്കിടയിൽ പങ്കുവച്ചു. പ്രിയ ശ്രോതാക്കളെ, ചെറിയ മുൻകരുതലുകൾ പോലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സമയത്ത് തന്നെ ചികിത്സ തേടുകയും ചെയ്യുക. സൗഖ്യം ആരോഗ്യ പരിപാടിയിൽ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഹനാൻ ഫാത്തിമ. ആൻഡ് ഹാവ് എ ഹെൽത്തി മോൺസൂൺ സീസൺ. നമസ്കാരം.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ഇപ്പോൾ കേൾക്കാം എഴുത്തും എഴുത്തുകാരനും വായനയും.
1: എല്ലാവർക്കും നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ൻ്റെ എഴുത്തും എഴുത്തുകാരനും വായനയും എന്നുള്ള പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഹമൽ നീലേശ്വരാണ്. ഞാൻ ആദ്യം എന്നെ തന്നെ പരിചയപ്പെടുത്താം. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരമാണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ ഞാൻ എറണാകുളം സീക്രഡ് ആർട്ട് കോളേജിൽ ജേർണലിസം 2-ാം വർഷ വിദ്യാർത്ഥിയാണ്. ഒരു എഴുത്തുകാരൻ എന്നതിലുപരിയായിട്ട് ഒരു സ്റ്റോറി ടെല്ലർ എന്ന പേരിൽ അറിയപ്പെടാനാണ് ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത്.

2023 എൻ്റെ 19-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ടൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. 2023 ജൂലൈ മാസത്തിലാണ് എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നത്. 33 കവിതകൾ അടങ്ങിയ പുസ്തകത്തിന് പേര് വസന്തകാലത്തിലേക്ക് വാതിലുകളില്ല എന്നാണ് ഞാൻ കൊടുത്തിരുന്നത്. ആ സമയത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ്, ആ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. വസന്തകാലത്തിലേക്ക് വാതിലുകളില്ല, അതായത് കയറി ചെല്ലാൻ പറ്റുന്ന വാതിലുകളില്ല എന്നൊരർത്ഥവും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്ന വാതിലുകളില്ലാത്ത ഒരു കാലമാണ് വസന്തകാലം എന്നുള്ളത് കൂടി അർത്ഥമാക്കുന്നുണ്ട്. ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് മാൻകൈൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു പബ്ലിഷിംഗ് കമ്പനിയാണ്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള വായനക്കാരുടെ ഒരു ഗ്രോത്ത് അവിശ്വസനീയമായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ പുസ്തകം വായിക്കാൻ തുടങ്ങി, ഒരുപാട് റിവ്യൂസ് കിട്ടാൻ തുടങ്ങി, പുസ്തകം ഒരുപാട് ആളുകളിലേക്ക് എത്താൻ തുടങ്ങി. ഈ ഒരു ചെറിയ പ്രായത്തിൽ പുസ്തകം ഇറക്കുന്ന സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ആര് വായിക്കും എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ തുടങ്ങി, ഒരു പുസ്തകത്തിനുള്ള നിലവാരമുണ്ടോ ഈ കവിതകൾക്ക് എന്നുള്ള ചോദ്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു പുസ്തകം പുറത്തിറങ്ങുന്നത്. എന്നാൽ ഞാൻ ഉദ്ദേശിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു പിന്തുണ സോഷ്യൽ മീഡിയ വഴിയായാലും എൻ്റെ സൗഹൃദ വലയത്തു നിന്നായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ലോക്ക്ഡൗൺ കാലം വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഇങ്ങനൊരു പുസ്തകം ഉണ്ടാവുമായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. തീർച്ചയായും ഇല്ലാന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. എന്തുകൊണ്ടൊരു എഴുത്തുകാരനാവാൻ ആഗ്രഹിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു പൊതുവേദിയിൽ നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അഭിനയിക്കാനോ നൃത്തം ചെയ്യാനോ ഒന്നും അറിയാത്തൊരു കൗമാരക്കാരൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ എൻ്റെ ഇമോഷൻസ്, എൻ്റെ വികാരങ്ങൾ, എൻ്റെ ഐഡിയാസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം എനിക്കന്നുണ്ടായിരുന്നില്ല. കൂടുതലും ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നത് ചെറിയ ചെറിയ കുഞ്ഞെഴുത്തുകൾ തൊട്ട് പിന്നെ അത് ചെറിയ കഥകളിലേക്ക് പോകാൻ തുടങ്ങി, പിന്നെ കവിതകളോടുള്ള ഇഷ്ടം കൊണ്ട് കവിതകൾ എഴുതാൻ തുടങ്ങി. നമ്മുടെ അനുഭവങ്ങളെ മുൻനിർത്തി ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിച്ചു. അവിടെ നിന്ന് 2 വർഷം പിന്നിടുമ്പോൾ ഒരു പുസ്തകം എഴുതാനുള്ള ഒരു ധൈര്യം തന്നത് എൻ്റെ വായനക്കാരാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും ചെറിയൊരു വായനാ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൂടെ മനുഷ്യരുടെ കഥകൾ, സാമൂഹ്യ മാധ്യമ ലോകത്ത് കാണുന്ന ഫാൻറ്റസി അല്ലെങ്കിൽ ഫാൻസി റീൽസ് അല്ലാതെ ഡീപ്പ് ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റുന്ന കഥകളാണ് കൂടുതലും എഴുതാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പറയാനുള്ള കഥകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്വീകരിച്ചൊരു മാർഗമാണ് എൻ്റെ എഴുത്തുകൾ. നമ്മളെ മുഖം കാണാതെ നമ്മളെ ആൾക്കാർ വായിക്കുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന ഒരു സ്വകാര്യതയുണ്ട്. അതിലേക്കുള്ള കടന്നുകയറ്റം ഞാൻ ഒരു കാലത്തും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ എഴുത്തുകളിൽ കൂടെ എൻ്റെ രാഷ്ട്രീയവും എൻ്റെ കാഴ്ചപ്പാടുകളും മുഖം നോക്കാതെ ആരെയും തൃപ്തിപ്പെടുത്താതെ എൻ്റെ മാത്രം ജീവിതാനുഭവങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് പറയാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഓരോ എഴുത്തുകളും ലക്ഷക്കണക്കിന് ആൾക്കാർ വായിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന സമയത്ത് ഒരു പുസ്തകം എന്തുകൊണ്ട് ഇറക്കിക്കൂടാന്നുള്ളൊരു ചോദ്യം മുന്നിൽ വന്നു. 2023 മെയ്യിലാണ് ഞാൻ എൻ്റെ പബ്ലിഷറിനെ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. കുറച്ച് കവിതകൾ അടങ്ങിയ ഒരു PDF ഞാൻ അയച്ചു കൊടുക്കുന്നു. അവരത് അപ്രൂവ് ചെയ്യുന്നു. കുറച്ചും കൂടെ കവിതകൾ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് പറയുന്നു. പിന്നെ ഒരു 3 മാസ കാലയളവിൽ ആണ് പുസ്തകത്തിലേക്കുള്ള ബാക്കി കവിതകൾ എഴുതുന്നത്. റാം കെയർ ഓഫ് ആനന്ദിയുടെ റൈറ്ററായിട്ടുള്ള അഖിൽ പി ധർമ്മജൻ എൻ്റെ അടുത്ത സുഹൃത്തും പ്രിയപ്പെട്ട ചേട്ടനുമാണ്. അഖിലേട്ടനാണ് ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്തത്. അഖിലേട്ടൻ തന്നിട്ടുള്ള ആ ഒരു എനർജി, ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഞാൻ ഓർത്തു വെക്കുന്ന ഒന്നാണ്. ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഒരു വലിയൊരു സാഹിത്യ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവുന്ന എല്ലാത്തരം ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ട്. ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. എന്നാലും നമ്മുടെ ഒരു ആഗ്രഹം മുറുക്കെ പിടിച്ചുകൊണ്ട് എന്തു വന്നാലും ഞാൻ പുസ്തകം പബ്ലിഷ് ചെയ്യും എന്നുള്ള രീതിയിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങിയിട്ടാണ് ഒരു പുസ്തകം 2023 സംഭവിക്കുന്നത്. ഈ പുസ്തകത്തിന് ആമുഖത്തിൽ ഞാൻ പറഞ്ഞു വെക്കുന്നത് പോലെ പുസ്തകത്തിലെ കവിതകളെല്ലാം യാത്രകളിൽ സഞ്ചരിക്കുന്ന സമയത്ത് എഴുതിയിട്ടുള്ളതാണ്. ഈ കവിതകളെല്ലാം നിങ്ങൾക്കൊരു ബസ് യാത്രയിൽ എന്ന പോലെ, ബസ് യാത്രയിലെ വഴിയോര കാഴ്ചകൾ എന്ന പോലെ വായിച്ച് മറക്കാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും വീണ്ടും കാണാൻ തോന്നുന്ന

വയ്ക്കാൻ തോന്നുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചില വരികളിലെങ്കിലും ഞാൻ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കവിതകളിലേക്ക് എത്തിയതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിനൊരു ഉത്തരമില്ല. അലസമായിട്ടുള്ള കഥകൾ എഴുതി നടന്നിരുന്ന ഞാൻ കവിതകളിലേക്ക് എത്തുന്നത് അതിലെ വരികളുടെ എണ്ണം കണക്കിലെടുത്താണ്. കഥകൾ എഴുതാൻ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വരും. കവിതകളാകുമ്പോൾ

ഇപ്പോ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യരുടെ ഡീപ്പ് ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റുന്ന മനുഷ്യരുടെ പച്ചയായ കഥകളാണ്. ലൈഫ് സ്റ്റോറീസ് വിത്ത് അമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ സഞ്ചരിക്കുമ്പോൾ കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ കഥകളാണ് കൂടുതലായിട്ടും എഴുതാൻ ശ്രമിക്കുന്നത്. ആരോടും പറയാത്ത, അല്ലെങ്കിൽ ആരും അറിയാൻ ശ്രമിക്കാത്ത മനുഷ്യരുടെ കഥകൾ ഒരു വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ചെറുതല്ലാത്തതാണ്. ആരും സംസാരിക്കാനില്ലാത്ത മനുഷ്യരുണ്ടാവും, ആരും കൂട്ടിനില്ലാത്ത മനുഷ്യരുണ്ടാവും. അവർ സ്വന്തക്കാരൻ എന്ന പോലെ എന്നോട് കഥകൾ പറയുമ്പോൾ അത് കേട്ടിരിക്കുക എന്നതിനപ്പുറത്തേക്ക് അത് മറ്റുള്ളവരിലേക്ക് എത്തുക എന്നതുകൂടി എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറുന്നുണ്ടെന്ന് തോന്നുന്നു. അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കഥകൾ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി അല്ലെങ്കിൽ എഴുത്തുകൾ വഴി ഞാൻ പുറത്തെത്തിക്കുമ്പോൾ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാസർഗോഡിനെ പറ്റി പറയുമ്പോൾ, നാടിനെ പറ്റി പറയുമ്പോൾ, കേരളത്തിലെ വടക്കേറ്റത്തുള്ള ഒരു ജില്ലയായതുകൊണ്ട് ഒരുപാട് മാറ്റി നിർത്തപ്പെടലുകൾ ഉണ്ടായിട്ടുള്ള ഒരു ജില്ലയാണ്. പക്ഷെ എന്നാൽ ഇന്ന് സാഹിത്യ ലോകത്ത്, സിനിമാ ലോകത്ത്, രാഷ്ട്രീയ രംഗത്ത്, കലാരംഗത്ത്, എല്ലാ രംഗത്തും ഒരുപാടധികം സംഭാവനകൾ വരുന്നത് വടക്കു നിന്നാണ്. തീർച്ചയായിട്ടും നാടിൻ്റെ കഥകൾ പറയാനും നാടിൻ്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കാനും ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും തീർച്ചയായും ശ്രമിക്കുന്നുണ്ട്. വടക്കൻ മലബാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപമായിട്ടുള്ള തെയ്യം, അതിന് ചുറ്റുമുള്ള ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യർ, നാട്ടിലെ കഥകൾ, നാടോടി കഥകൾ, തെയ്യത്തിൻ്റെ കഥകൾ, തെയ്യത്തിന് ചുറ്റുമുള്ള മനുഷ്യരുടെ കഥകൾ എല്ലാം ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ ആൾക്കാർക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ എൻഗേജിങ് ആവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മുന്നിൽ കണ്ടുകൊണ്ട് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, നമ്മുടെ എഴുത്തും എല്ലാം ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുകൊണ്ട് ഒരു സംഗതിയാണ് ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അച്ഛനും അമ്മയും അധ്യാപകരായതുകൊണ്ട് തന്നെ ചെറുപ്പകാലം തൊട്ട് വായന ശീലം പഠിപ്പിച്ചിരുന്നു. പുസ്തകങ്ങൾ കൈമാറിയും കഥകൾ പറഞ്ഞു തന്നും സാഹിത്യ ലോകത്തേക്ക് ഒരടുപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവരൊരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരു പുസ്തകം എന്നുള്ളൊരു ആഗ്രഹം പറയുന്ന സമയത്ത് നമുക്ക് ഇറക്കാം എന്നല്ലാതെ ഒരുപാട് ചോദ്യം ചെയ്യലുകളോ അല്ലെങ്കിൽ മറ്റുള്ള വെല്ലുവിളികളോ ഒന്നും മുന്നിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജീവിതാനുഭവങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു കുടുംബാന്തരീക്ഷം, അത് തരുന്ന ഒരു കംഫർട്ട് സോൺ, അതൊക്കെ എൻ്റെ എഴുത്തിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ എഴുത്തുകാരന് രൂപം നൽകിയത് എൻ്റെ മലയാളം അധ്യാപകരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള മലയാളം അധ്യാപകർ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കഥകളിലേക്കുള്ള അടുപ്പം കൂട്ടുന്നതിന് അവരൊരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ബാലരമയും കളിക്കുടുക്കയും തുടങ്ങി, പിന്നീട് ബഷീറിനെയും എം ടിയെയും തകഴിയെയും ഒക്കെ വായിക്കാൻ തുടങ്ങി. കൗമാരകാലത്ത് ബാലചന്ദ്രൻ ചുള്ളിക്കാടനെയും മാധവിക്കുട്ടിയെയും കെ ആർ മീരയും ആസ്വദിക്കുമ്പോൾ, ഈ ഒരു കാലത്ത് കൂടുതൽ പുസ്തകങ്ങൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വായിക്കാൻ ആഗ്രഹിക്കുന്നത് യുവ എഴുത്തുകാരുടെ പുതിയ ചില പരീക്ഷണങ്ങളുണ്ട്. ബുദ്ധിജീവികൾ പൈംഗ്ലി എന്ന് പറയുമെങ്കിലും എന്നാൽ മികച്ച വായനാ നിലവാരം ഉറപ്പു നൽകുന്ന പുസ്തകങ്ങളും യുവ എഴുത്തുകാരിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ആലപ്പുഴ സ്വദേശിയായ അരുൺബാബു ആൻഡോ പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്, ഉദാപ്ലുത സത്വങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ മലയാള പുസ്തകങ്ങളിൽ യുവ എഴുത്തുകാരുടെ സംഭാവനകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഉദാപ്ലുത സത്വങ്ങൾ. കവിതകൾ എഴുതാൻ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ പോലെ തന്നെ ഗദ്യവും ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നതാണ്. ചിദംബര സ്മരണങ്ങൾ എന്ന് പറയുന്ന പുസ്തകം എത്ര തവണ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. ഈ അടുത്ത കാലത്ത് വായിച്ചതിൽ ഏറ്റവും തൃപ്തി നൽകിയ, ഏറ്റവും ആസ്വദിച്ച് വായിച്ച ഒരു പുസ്തകം പി വി ഷാജികുമാറിൻ്റെ മരണവംശമാണ്. മലബാറിൻ്റെ കഥ പറയുന്ന കാസർഗോഡിലെ ഒരു സാങ്കല്പിക ഗ്രാമമായ ഏർക്കാനയിലെ മനുഷ്യരും അവിടുത്തെ പകയും അവിടുത്തെ രാഷ്ട്രീയവും സ്നേഹവും എല്ലാം ആ ഒരു നോവലിൽ കടന്നു വരുന്നുണ്ട്. കാസർഗോഡിൻ്റെ ഒരു ഭാഷാശൈലിയും കാസർഗോഡിൻ്റെ സംസ്കാരവും പാരമ്പര്യവും

അവിടുത്തെ കലകളും തെയ്യവും എല്ലാം കൂടിക്കലർന്നുകൊണ്ട് ഒരു മികച്ച വായനാനുഭവം നൽകിയൊരു പുസ്തകമായിരുന്നു പി വി ഷാജികുമാറിൻ്റെ മരണവംശം. ഈ ഒരു സമയത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പുതിയൊരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിൽ തന്നെയാണ്. ഒരു 2 വർഷത്തിനകത്ത് ഒരു നോവൽ പുറത്തിറക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് സമയമെടുത്ത് പതുക്കെ ചെയ്യണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചെറിയ പ്രായത്തിലുള്ള എഴുത്തുകാർക്കും പുസ്തകം പ്രസിദ്ധീകരിക്കാനും വായനക്കാരെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. പ്രായം അതിലൊരു തടസ്സമാകുന്നില്ല. ഈ ഒരു കാലത്ത് വളർന്നു വരുന്ന യുവ എഴുത്തുകാർക്ക് എഴുത്തുകളിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഇനിയും സാധിക്കട്ടെ. പ്രമുഖ പുസ്തകശാലകളിലെല്ലാം വസന്തകാലത്തിലേക്ക് വാതിലുകളില്ല എന്ന എൻ്റെ പുസ്തകം അവൈലബിൾ ആണ്. പറ്റുന്നവരൊക്കെ വാങ്ങിക്കുക, വായിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ പുസ്തകത്തിനെ പറ്റിയും എൻ്റെ എഴുത്ത് ജീവിതത്തിനെ പറ്റിയും നിങ്ങളോട് സംസാരിക്കാൻ അവസരമൊരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോട് എൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. വളർന്നു വരുന്ന എഴുത്തുകാർക്ക്, കലാകാരന്മാർക്ക് ഇതൊരു നല്ല വേദിയാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നല്ല കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇനിയും ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എൻ്റെ എല്ലാവിധ സ്നേഹവും അറിയിക്കുന്നു.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കേൾക്കാം ഷാനി റഷീൻ എഴുതിയ ചെറുകഥ. കഥാവതരണം മണികണ്ഠൻ സി. ചെറുകഥ ഒറ്റമരത്തണലിൽ.

വേനൽ തീ വിഴുങ്ങി കറുത്തുപോയ മുട്ടക്കുന്നിന്മേൽ അവൾ കിതച്ചു നിന്നു. ഒരായിരം തുമ്പികൾ അവൾക്കു മുകളിൽ കലബില കൂട്ടി നൃത്തം ചെയ്തു. പച്ചമെത്ത വിരിച്ച് കണ്ണാന്തളിപ്പൂക്കളും കാക്കപ്പൂവും ഹൃദയത്തിൽ ഒളിപ്പിച്ച് തന്നെ വരവേറ്റിരുന്ന കുന്നിൻപുറത്തിന് വിഷാദച്ഛായ മാത്രം. കുന്നിൻ്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട് കാട്ടുപൂക്കളുടെ ദാഹം മാറ്റി കുളിരേകി ഒഴുകിയിരുന്ന അരുവിയുടെ ഉറവക്കായി അവൾ പരതി. ഉറവയോ അരുവിയോ ഒരിറ്റു ദാഹജലമോ എവിടെയും അവശേഷിപ്പിക്കാതെ ഭൂമി അതിനെ എവിടെയാണ് ഒളിപ്പിച്ചു കളഞ്ഞത്? കുന്നിൻ്റെ ഹൃദയത്തിൽ നിന്നും ആവി പറക്കുന്നുണ്ട്. പാദത്തിനടിയിലെ ഉരുളൻ കല്ലുകൾ അവളെ ചുട്ടുപൊള്ളിച്ചു. തീ വിഴുങ്ങാതെ ബാക്കിയായ ഒറ്റമരച്ചുവട്ടിലേക്ക് അവൾ നടന്നു. നീ മാത്രം എങ്ങനെയാണ് എപ്പോഴും ബാക്കിയാവുന്നത്? ഒറ്റമരത്തിൻ്റെ ചില്ലയിൽ നിന്ന് ഒരപ്പൂപ്പൻ താടി പതുക്കെ പതുക്കെ അവളിലേക്കണഞ്ഞു. കൈവെള്ളയിലെ അപ്പൂപ്പൻ താടി പതിയെ കാറ്റിനോട് കിന്നാരം പറഞ്ഞു. കാറ്റിനൊപ്പം ഒഴുകിപ്പോകുന്ന അപ്പൂപ്പൻ താടിയെ കണ്ണിമ ചുമ്മാതെ അവൾ നോക്കി നിന്നു. കവിൾത്തടത്തിലൂടെ അനുസരണയില്ലാതെ കണ്ണുനീർക്കണങ്ങൾ പെയ്തിറങ്ങി. മനസ്സും പതിയെ പതിയെ ഒരപ്പൂപ്പൻ താടിയായി. ഓർമ്മയുടെ കാണാക്കയത്തിലേക്കത് കൂപ്പുകുത്തി. ആവി പറക്കുന്ന ഉരുളൻ കല്ലുകൾക്ക് മുകളിൽ ഒരു പത്തു വയസ്സുകാരൻ പ്രത്യക്ഷപ്പെട്ടു. മുട്ടക്കുന്നിനെ പോലെ അവൻ്റെ കണ്ണുകൾക്കും വിഷാദച്ഛായ മാത്രമായിരുന്നു. കണ്ണേട്ട, ഇനി എനിക്ക് വയ്യാട്ടോ, ഞാനിവിടെ തന്നെ നിന്നോളാം. വേനലേറ്റ് കരിഞ്ഞു തുടങ്ങിയ പുൽമേടിനിടയിൽ ശ്രീകുട്ടി കിതച്ചു നിന്നു. ആ, അതായിപ്പോ നന്നായേ. നിനക്ക് അപ്പൂപ്പൻ താടികളെ കാണണമെങ്കിൽ വന്നാൽ മതി, ഇല്ലേൽ തിരിച്ചുപോയിക്കോ. അവൻ അവളെ നോക്കി കണ്ണുരുട്ടി. ഞാനിവിടെ നിന്നോളാം. ഈ കുന്നു കയറി അതിൻ്റെ ഉച്ചയിലെത്തുമ്പോഴേക്കും എൻ്റെ കാൽ പൊട്ടിപ്പോകും. അപ്പൂപ്പൻ താടികളെ ഇവിടേക്ക് എടുത്തിട്ടുവാ എൻ്റെ ശ്രീകുട്ടിയെ. നിനക്കായിരം അപ്പൂപ്പൻ താടികളെ ഒരുമിച്ച് കാണണമെങ്കിൽ കുന്നിൻ്റെ ഉച്ചയിൽ തന്നെ എത്തണം. ഏന്തിയും വലിഞ്ഞും അവൻ്റെ കൈകൾ പിടിച്ചവൾ കയറ്റം കയറി. കുപ്പായത്തിലേക്ക് തറഞ്ഞു കയറുന്ന അമ്പുചെടികളെ നോക്കിയവൾ പല്ലിളിച്ചു. ഒടുക്കം കയറി കയറി ഉച്ചയിലെത്തിയപ്പോൾ അവൾ വാവൊളിച്ചു നിന്നു. കണ്ണെത്താ ദൂരത്തോളം പുൽമേടുകൾ മാത്രം. ഉണങ്ങിത്തുടങ്ങിയ മേട് ഒരു കടൽ പോലെ പരന്നു കിടക്കുന്നു. നിറം മങ്ങിത്തുടങ്ങിയ ആ കടലിന് നടുവിൽ പച്ചത്തുരുത്തായി തലയുയർത്തി നിൽക്കുന്ന ഒരൊറ്റ മരം. അവർ പതുക്കെ നടന്ന് ഒറ്റമരത്തിനടുത്തെത്തി. മരത്തിന് താഴെയുള്ള ഉരുളൻ കല്ലുകളിൽ ഇരുന്നു. മിനുസമാർന്ന ഉരുളൻ കല്ലുകൾ അവൾ കയ്യിലെടുത്തു. എന്തൊരു മാർദ്ദവമാണ് അവക്ക്! താഴത്തെ പുഴയോരത്തെ കല്ലുകൾ പോലെയല്ല, അവ ഇളം കാപ്പി നിറത്തിൽ പരന്നവയാണെങ്കിൽ ഇത് തീരെ ചെറിയ കല്ലുകൾ, കടുത്ത കാപ്പി നിറം. അവൾ കുറേയേറെ കല്ലുകൾ പെറുക്കി കയ്യിൽ പിടിച്ചു. കൊത്തങ്കല്ലിന് പറ്റിയ കല്ലുകളാണ്, ശ്രീകുട്ടി മനസ്സിലോർത്തു. കണ്ണേട്ട, ഇവിടെ അപ്പൂപ്പൻ താടികൾ! അവൻ മരത്തിന് മുകളിലേക്ക് കൈ ചൂണ്ടി. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഒരു കുസൃതി ചിരിയാലെ അവൻ പതുക്കെ മരത്തിൻ്റെ താഴത്തെ ചില്ലയിൽ ചവിട്ടി. മരത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. മരത്തിന് കെട്ടിപ്പുണർന്നു കിടക്കുന്ന വള്ളിച്ചെടിയിൽ നിന്നും പുന്നക്കായ പോലെ എന്തോ പറിച്ചെടുത്ത് താഴേക്കിറങ്ങി. ആ കായകൾ അവളുടെ കൈകളിലേക്ക് വെച്ചുകൊടുത്തു. രണ്ട് കുഞ്ഞു തോണികൾ ഒരുമിച്ച് ഒട്ടിച്ചു വെച്ച പോലത്തെ കായകൾ അവൾ തിരിച്ചു മറിച്ചും നോക്കി. ഇതിൽ അപ്പൂപ്പൻ താടി എവിടെ? അവൻ ആ കായകൾ അവളുടെ കൈകളിൽ നിന്നും വാങ്ങി ഓരോന്നായി പിളർന്നു. ഒരായിരം അപ്പൂപ്പൻ താടികൾ കലവില കൂട്ടി പുറത്തേക്ക് ഒഴുകി. ഒറ്റമരത്തിന് ചുറ്റും അവരോട് കിന്നാരം പറഞ്ഞുകൊണ്ട് അപ്പൂപ്പൻ താടികൾ പറന്നു നടന്നു. കുന്നിൻപുറവും ഒറ്റമരവും ഒരായിരം അപ്പൂപ്പൻ താടികളും ആ രണ്ട് കുഞ്ഞുങ്ങളും. അവൾ ജീവിതത്തിൽ ഇന്നേ വരെ അത്രയും മനോഹരമായ കാഴ്ച കണ്ടിട്ടില്ലായിരുന്നു. സന്തോഷം കൊണ്ടവൾ തുള്ളിച്ചാടി. പറന്നുപോകുന്ന അപ്പൂപ്പൻ താടികളെ നോക്കി അവളിരുന്നു. നിനക്ക് വേറൊരു സൂത്രം കാണണോ? അവൻ ശ്രീകുട്ടിയോട് ചോദിച്ചു. എന്താ കണ്ണേട്ടാ, ഈ ഉരുടൻ കല്ലുകൾക്ക് തീപിടിച്ചാൽ അത് മിന്നാമിനുങ്ങുകളെ പോലെ പറന്നുപോകുമെന്ന് അപ്പു പറഞ്ഞിട്ടുണ്ട്. അവൻ പോക്കറ്റിൽ നിന്നും തീപ്പെട്ടി പുറത്തേക്കെടുത്തു. അയ്യോ വേണ്ട കണ്ണേട്ട, തീ എനിക്ക് പേടിയാ. പൊട്ടി, പേടിക്കേണ്ട, നീ ആ മരക്കൊമ്പിൽ കയറി ഇരിക്കുക. അവൻ ആ ഒറ്റ

മരത്തിന്റെ അരികിൽ നിന്നും അല്പം ദൂരേക്ക് മാറി നിന്നു. കുറച്ചുരുളൻ കല്ലുകൾ കൂട്ടിവെച്ച് തീപ്പെട്ടി ഉരച്ച് അതിന്മേൽ വെച്ചു. ആ ചെറിയ അഗ്നിനാളം സെക്കൻഡുകൾക്കകം ഒരു അഗ്നിഗോളമായി മാറി. ചുറ്റിലുമുള്ള പുൽമേടിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തീ പടർന്നു. കാലങ്ങളോളം വിശന്നു വലഞ്ഞൊരു മൃഗത്തെപ്പോലെ മുന്നിൽ കണ്ടതെല്ലാം വിഴുങ്ങിയ അഗ്നി കണ്ണനെ തന്റെ ഗർഭത്തിൽ ഒളിപ്പിച്ചു. പേടിച്ച് നിലവിളിച്ച് ശ്രീകുട്ടി ആ ഒറ്റമരത്തിൽ അള്ളി പിടിച്ചിരുന്നു. ചുറ്റും ചുവന്ന കടൽ അലമുറയിട്ടുകൊണ്ട് അവളെ നോക്കി ഗർജിച്ചു. അവളെ വിട്ടുകൊടുക്കാതെ കൂസലില്ലാതെ ആ വടവൃക്ഷം അഗ്നിയെ നോക്കി പല്ലിളിച്ചു. ബോധം മറഞ്ഞ അവളെ തേടി ആളുകൾ വരും വരെ തന്റെ മാറിൽ അവളെ കിടത്തി താരാട്ടുപാടി. ആവി പറക്കുന്ന ഉരുളൻ കല്ലുകൾ തണുത്തു തുറങ്ങിയിരുന്നു. കണ്ണു തുറന്നവൾ ചുറ്റിലും നോക്കി. കുഞ്ഞൻ താഴേക്കിറങ്ങി കടലിൽ മറയാൻ കാത്തു നിൽക്കുന്ന സൂര്യനെ അഗ്നിയുടെ രാക്ഷസ ചുവപ്പല്ലായിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റ് താഴേക്ക് നടന്നു. 20 വർഷങ്ങൾക്കിപ്പുറവും എല്ലാ വേനലിലും അവിടെ എത്തിയാളാറുണ്ട് അവളുടെ മനസ്സിലും. എങ്കിലും പിന്നീട് ഒരിക്കലും ഒരു ജീവനും കൊണ്ടുപോകാൻ അഗ്നിക്കായിട്ടില്ല. എനിക്കറിയാം, അവൻ കാവലുണ്ട്. ഇരുട്ട് പടരാൻ തുടങ്ങിയ കുന്നിൻ ചെരുവിലേക്ക് അവൾ പതുക്കെ ഇറങ്ങി. അവൾക്ക് കൂട്ടായി 1000 അപ്പൂപ്പൻ താടികളും.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കഥായനം പരിപാടിയാണ്. ഷാനി റഷ്യൻ എഴുതിയ ചെറുകഥയാണ് കഥായനത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. കഥാവതരണം മണികണ്ഠൻ സി.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി. നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും

നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള മൂന്ന് മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിങ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിങ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടിലാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: ഇതുപോലൊരു രാത്രിക്ക് വേണ്ടി എന്നെയും ബാക്കി വെക്കണമായിരുന്നു.
1: കല്ല് നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്താലേ. ഗുഡ് നൈറ്റ്. ഒരു കാലം എന്റെ ഭാര്യയായിരുന്നു അവളെ. നമുക്കിനി വരും ജന്മത്തിൽ മുട്ടാം പഴയ റോളിൽ.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത് കാ സഫർ.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

പെയ്തൊഴിയാതെ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നീ പരിപാടിയിൽ കേൾക്കാം ചങ്ങമ്പുഴ എഴുതിയ കവിത. ആലാപനം വി മധുസൂദനൻ നായർ. കവിത ആ പൂമാല.